റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കുറവാഫാവേജി ഫമൻ കാനത് ഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റതുഹു ഇലല്ലാഹി വറസൂലിഹി മാനൈ ഫഹി എമീഹകു ഹിജ്റ കുരി അല്ലാഹ ഇക്ലാംഗ റസൂല എട്ടകാ കംഗാ വാനമ എഹിജ്റ വാഹുശി അല്ലാഹ ഇക്ലാംഗ റസൂല എട്ടകാ കുരി ഹിജ്റേ കംഗേ മിബസ് ഫുണു ദേഹവാ ഗതുഗാ ഇസ്ലാം ദീനാ ഖിലാഫ കുരവേ കങ്കൻ ദൂകോ ദീനുഗെ തരഹാഗെ തെരെ വണുമകി മാ ഇന്നല്ലാഹ ഇക്ലാംഗ റസൂല ഗനസ് ദേവി മഗ ഹിജ്റ കുരും അളമെങ്കെ വെരി റസ്കലാകോ മഗു ഫുറദുൻ തകുൻ എക്കിബാവേ മാ നബിയ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദിക്കേവി തെദു മഗ ഹിജ്റകോ സാബിതു തിബേ ബൈക്കംഗാ അളമെൻ ലവ്വാന്ദേ ആമീൻ ലോബവേതി മുസ്ലിം മഹുന്നേ അളമെന്ന തെദുമകു ദിക്കേവ മാ കീർത്തി വന്ത മാ ഇന്നല്ലാഹു ഫുനു ബിമാ നബിയായ സലവാതായ സലാമായ ബറകായ ലവ്വാന്ദേ ബർക്കാ ലബ്ബും എതി ദുആ കുരെ എയ് എമ്മിഹ മുഅ്മിനുൻ നമ്മാ ഇന്നല്ലാഹു അംറു കുറബ്ബാ ഫാവാ കമേ ഇകലാംഗ വഹീ കുറബ്ബാ ഫാവേ ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ മാനൈ അമകശവറുന അല്ലാഹ ഇകലാംഗ മലായികതുൻ നബിയാഗ മത്ത സലവാ ഇല്ലബ്ബതേ ഏ ഈമാൻ വജ്ജമീസ് തകുന്നേ തിബാമീഹും നകലേഗ ഫാനുഗ മത്ത സലവാ ഇല്ലബ്ബും എതി ദുആ കുരാ അദിയകലേഗ ഫാനുഗ മത്ത സലാം ലബ്ബും എദിതിയബാമീഹും ഗിനഗിനൈൻ ദുആ കുറാശ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ സല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ് അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദി വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ് വർദ അല്ലാഹുമ്മ അനിൽ ഖുലഫാഇ റാഷിദീന അൽ മഹ്ദിയീൻ അബി ബക്ര وعمر وعثمان وعلي وعن سائر الصحابة والتابعين وعنا معهم بكرمك وجودك وإحسانك يا رب العالمين അളമെങ്കെ വെരി റസ്കലാക്കോ അളമെന്ന തെതുമകു ദെക്കുമങ്ങി ബറസ്കലാങ്കെ ഫുനുവി മായ് നബിയാ ഷാ എമ്മായ് നബിയാകെ ആലുന്ന സ്ഹാബുന്ന സലവാതായ് സലാമായ് ബറക്കായ് ലവ്വാന്തേ എമ്മായ് നബിയാകെ